അൽമസ്ജിദുൽ ഹറാമുൻ അൽമസ്ജിദുൽ അഖ്സായൻ എക്കലാങ് അള റേഗണ്ടും ബൈഗാഗെന്ത് രസ്ഖലാങ് ഹുസ്താഹിർവന്തകമായെ ഈ യഥാങ് വശാഗ് തിമൻ റസ്ഖലാങ് ബർഖാല വിതനെ ഈ തിമൻ റസ്ഖലാങ് കുളതും വന്തകം ഗെ ഹെക്കിത്തവ്ഗെ തെരയും ബൈ എക്കലേഗ് ഫാന ദക്കുമട്ടക്കെ ഹമ കഷവറും എക്കലാങ് ഈ മുളങ് അസവാ ഒടികും വാ മുളബല്ലവാ ഒടികും വാ റസ്ഖലാങ്ങേ.